അഗബനോ അതിലോ തേപ് ഹെ കഥാർത്ഥ മയക്കലേ അന്തോണിയോ മിർസിസ് ഫെർണാണ്ടസ് ഹണി ഗൈലേ അണി ഹ്യാ ഖിണാക് വേഴ്സാലോ സാ ഖ്യോപാസോ കാതരച്ച കരമേ തേക്കിൽ ഹൻസോ ബിസോ കരണ ഹ്യാ കരവി മുസ്ഗതി 8:40 ते 8:50 തുമച്ച ഖാതിർ അമി ഘോരത്താത് കൊക്കണിത്ലാൻ രാഷ്ട്രീയ ഖൗറോ ഐക്യത് രാവത് 105.4 മെഗാഹെർട്സ് FM റെയിൻബോ പുറത്തുനെ ഫോർട്ട് കാതരാച്ച കരമേ തുമച്ചി ആമച്ചി പുറത്തുൻ ബിർജാത്ലി സകാഴ്ച 8:50 മിനിറ്റാഞ്ചേർ.